അതിഹമകശ്വരം ഉഫാവരിക്കം ഗ ഖബറായിഗി തിമൻ റസ്കലാംഗി ഫൊണുവി റസൂലും എബഹീ മലായകത്തും ഇബ്രാഹീം ഗ ഫാനുഗ അരിഹവടാകത്തെ.

അതിഥി മൻറസ്കലാംഗെ റസൂലും എബഹീ മലായികത്തും ലൂത്തുഗെ ഫാനുഗെ അരിഹ വടാഗെ ഹിന്ദു ഓമുഗെ മീഹുംഗെ ഫാസിദു ഖംഗെ സബബും എബേഖലുന്ന ദിരഗൊത്തെ വെദാനതി എബേഖലുന്നാമെതു ദിരഫുളുവെ ഹിതാമ കുരവി അതി എബേഖലുന്നാമെതു ഹിപ്പുളു ദത്വി അതി വിദാളുവി മീ വരം ഹിതാമ വെരി ദ്വഹിക്കേ.

അതിഥിമന് റസ്കലാങ്കെ റസൂലും എബഹീ മലായിക്കത്തും ലൂത്തുകെ ഫാനുകെ അരിഹ വടാകെങ് ഹിന്ദു ഓമുകെ മീഹുങ്കെ ഫാസിദുഖംഗെ സബബും എബേഖലുന്ന ദിരകൊതെവ്യദാനത്തി എബേഖലുന്നാമെതു ദിരഫുളുവെ ഹിതാമ കുരവി അതി എബേഖലുന്നാമെതു ഹിപ്പുളു ദത്വി അതി വിദാളുവി മീ വരം ഹിതാമ വെരി ദ്വഹിക്കേ.

0: ആണ്ടി ഇസഹായ സുവാൽ കൊള്ളാണ് ഇസഹായ ലിബുണു തസ്വീരും ഫെന്നയച്ച് ജുംലയ്ക്ക് ആദിബ
1: സാറാക്കി ഗസ് ഹെദ്മ വര ലോബി കുറ കുജ് സാറ ഗസ്തക ഫെന്തണി
0: ഐറാങ്ങി
1: ഐഷാക്കി കേക്കു ഹദം വര ലോബി കുറ കുജ്
0: ആദ മൊളെ
1: അലി ആക്കി കക്കാഹി വുജ്
0: അഹമ്മദക്കി
1: വര ബാസ്കറ്റ് ബോൾ കുളേ ഹിവ കുജ്
0: വരറങ്ങളുടെ
1: അഹമ്മദ് ദിയൈ ബാസ്കറ്റ് ബോൾ കുളം ബേറ
0: വരറങ്ങൾ അവിൻ
2: അഹമ്മദ് ദളെ ബോണിയവ അഹമ്മദ് ഹുരി റെഡ് ടീഷർട്ട് എല്ലാം കണ്ടവ
0: വരറങ്ങൾ ഏമ ഹുരി ഹാക്കുദിമ ജുംല ഹിദുമ വര മൊളു മിക്കുദിങ്ങെ മിക്കുദിങ് അബദ സന്ദാം കുരംബി കൊങ്കമേ
3: ദിവേഹി ബഹം വാഹക ദക്ക ഫരൈത കുരതകു
0: ആ ദിവേഹി ബഹും വാഹക ദക്കുമ മിക്കുദിമാനെ ഫരിത കുരന്തോ
1: ഏമ
0: മിക്കുദിമാനെ ദിവേഹി ബഹാമെദു ഫഹുറു വെരി വാമസിങ്ങെ ദിവേഹി രാജ്യഗമി ദക്കനി ദിവേഹി ബഹും വാഹക

0: അങ്കാദീ ഉങ്കണ്ണാദീ മുനിഫോയ് ഫിലുവാദിനുമുക
1: തെതുവെരുകമായകോ
0: എക്കുവെരുകമായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകോ റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്